വിശ്വമൂർത്തിർ മഹാമൂർത്തിർദീപ്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്തശതമൂർത്തിശതാനനഃ ഏകോനൈക സവഃ കഃ കിം യത്തത്പദമനുത്തമം ലോകബന്ധുരലോകനാഥോ മാധവോ ഭക്തവത്സലഃ സുവർണവർണോ ഹേമാംഗോ വരാംഗശ്ചന്ദനാംഗദി വീരഃ വിഷമശൂന്യോ ഘൃതാശീരചരശ്ചലഃ അമാനീമാനദോ മാന്യോ ലോകസ്വാമീ ത്രിലോകധൃക് സുമേധാമേധയോ ധന്യ സത്യമേധാധരാധര തേജോരുഷോ ദ്യുതിധരഃ സർവശസ്ത്രഭൃതാംവരഃ പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജഃ ചതുർമൂർത്തിശ്ചതുർബാഹുശ്ചതുർവ്യൂഹശ്ചതുർഗതിഃ ചതുരാത്മാ ചതുർഭാവശ്ചതുർവേദവിദേകവാത് സമാവർത്തോ നിവൃത്താത്മാ ദുർജയോ ദുരതിക്രമഃ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ ശുഭാംഗോ ലോകസാരംഗസ്തുതന്തുസ്തന്തുവർധനഃ ഇന്ദ്രകർമാ മഹാകർമാ കൃതകർമാ കൃതാഗമഃ ഉദ്ഭവസുന്ദരസുന്ദോ രത്നനാഭസ്സുലോചനഃ അർക്കോ വാജസനശൃംഗേ ജയന്തസ്സർവവിജ്ഞൈ സുവർണബിന്ദുരക്ഷോഭ്യസ്സർവവാഗീശ്വരേശ്വരഃ മഹാഹൃദോ മഹാകൃത്തോ മഹാഭൂതോ മഹാനിധിഃ കുമുദഃ കുന്ദരഃ കുന്ദഃ പരജന്യഃ പാവനോനിലഃ അമൃതാംശോ മൃതവപുഃസർവജ്ഞഃ സർവതോമുഖഃ സുലഭസ്ഫൂർത്തസിദ്ധശത്രുജിച്ഛത്രുതാപനഃ ന്യഗ്രോധോദുംബരോശ്വത്ഥശ്ചാണൂരാന്ധ്രനിഷൂദനഃ സഹസ്രാർച്ചിസ്സപ്തജിംഹഃ സപ്തയിധാഃ സപ്തവാഹനഃ അമൂർത്തിരനഭോചിന്ത്യോ ഭയകൃദ്ഭയനാശനഃ അണുരുബൃഹത്കൃഷസ്ഥൂരോ ഗുണഭൃന്നിർഗുണോ മഹാന് അധൃതസ്വധൃതസ്വാസ്യ പ്രാഗ്വംശോ വംശവർധനഃ ഭാരഭൃക്കചിതോ യോഗീ യോഗീശഃ സർവകാമദഃ ആശ്രമശ്രമണക്ഷാമഃ സുപർണോ വായുവാഹനഃ ധനുർധരോ ധനുർവേദോ ദണ്ഡോദമയിതാദമഃ അപരാജിതസ്സർവസഹോ നിയന്താ നിയമൂയമഃ സത്വവാന് സാത്വികഃ സത്യഃ സത്യധർമ്മപരായണഃ അഭിപ്രായഃ പ്രിയാർഹോർഹ പ്രിയകൃത്പ്രീതിവർധനഃ വിഹായ സഗതിർജ്യോതിഃ സുരുചിർഹുതഭുഗ്ഭിഃ രവിർവിരോചനഃ സൂര്യഃ സവിതാ രവിലോചനഃ അനന്തോ ഹുതഭുഗ്ഭോക്താ സുഖദോ നൈകജോഗ്രജഃ അനിർവിണ്ണഃ സദാമരശീ ലോകാധിഷ്ഠാനമദ്ഭുതഃ സനാത്സനാതനതമഃ കപിലഃ കപിരവ്യയഃ സ്വസ്തിദഃ സ്വസ്തികൃത്സ്വസ്തി സ്വസ്തി ഭുക് സ്വസ്തി ദക്ഷിണഃ അരൗദ്രഃ കുണ്ഡലീ ചക്രീ വിക്രമ്യുർജിതശാസനഃ ശബ്ദാതികഃ ശബ്ദസഃ ശിശിരഃ ശർവരീകരഃ അക്രൂരഃ പേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണാംഗരഃ വിദ്വത്തമോ വീതഭയഃ പുണ്യശ്രവണകീർത്തനഃ ഉത്താരണോ ദുഷ്കൃതിഃ പുണ്യോ ദുഃസ്വപ്നനാശനഃ വീരഃ രക്ഷണസ്സന്തോ ജീവനഃ പര്യവസ്ഥിതഃ അനന്തരൂപോനന്തശ്രീർജിതമന്യുർഭയാപഃ ചതുരസ്രോ ഗഭീരാത്മാ വിദിശോ വ്യാദിശോ ദിശഃ അനാദിർഭൂർഭുവോ ലക്ഷ്മീഃ സുവീരോ രുചിരാംഗദഃ ജനനോ ജനജനമാദിരഭീമോ ഭീമപരാക്രമഃ ആധാരനിലയോ ധാതാ പുഷ്പഃ സപ്രജാകരഃ ഊർധ്വഃ സത്പഥാചാരഃ പ്രാണദഃ പ്രണവഃ പണഃ പ്രമാണം പ്രാണനിലയഃ പ്രാണജീവനഃ തത്വം തത്വവിവേകാത്മാ ജന്മമൃത്യുജരാതികഃ ഭൂർഭുവസ്വസ്തരുസ്താരസ്സ പിതാ പ്രപിതാമഃ യജ്ഞോ യജ്ഞപതിര്യജ്വാ യജ്ഞാംഗോ യജ്ഞവാഹനഃ യജ്ഞഭൃദ്യജ്ഞകൃതിയജ്ഞീ യജ്ഞഭുഗ് യജ്ഞസാധനഃ യജ്ഞാന്തകൃതിയജ്ഞഗുഹ്യ മന്നമന്നാദയേവ ച ആത്മയോനിസ്വയം ജാതോ വൈഖാനഃ സാമഗായനഃ ദേവകീനന്ദനസ്രഷ്ടാ ക്ഷിതീശഃ പാപനാശനഃ ശംഖഭൃന്നന്ദകീ ചക്രീ ശാരംഗധനവാഗദാധരഃ രഥാംഗപാണിരക്ഷോഭ്യഃ സർവപ്രഹരണായുധഃ സർവപ്രഹരണായുധ ഓം നമഃ ഇതി ഹരയേ നമഃ ഹരയേ നമഃ ഹരയേ.